ലായി മിഥ്യാ തൻ ധനകുടം സുഭായ മിഥ്യാ ഹോമേ മമത മായ മിഥ്യാ രാജോപൻ ധനമാൽ മിഥ്യാ കാമ ക്രോധ ഭിഖരാൽ മിഥ്യാ രഥസ്തി ആസു വസ്ത്ര മിഥ്യാ രംഗസംഗ മായാ ഭഗസ്താ

ശക്തി അമൃത ഖാഹേ തിഷ്ഠാകുർകോ രഖമന മാഹേ ജപ്രസാദ് സുഗന്ധത്തല്ലാമേ തിസ്കോ സിമ്രത് പരമ ഗതപാമേ ജപ്രസാദ് ബസേ സുഖമന്തര് തിസേ ധ്യായേ സദാമനന്തര് ജപ്രസാദ് ഗ്രഹേ സംസുഖ ബസനാ

സ്പണ്ഡത് ഗോ സദാ അതേ സബീജ മന്ത്ര സർവഗോ ഗ്യാന ചോവർണാമ ജപേ കൗനാമ ജോ ജോ ജപേ തിസ്ഗീഗത ഹോയ സാസംഗ് ഭാവേ ജനഗോയേ കാര് കൃപ അന്തർ ഉറത്താറേ പാസ പ്രേത മുഗത പാത്ര കോതാര സർവരോ കാഖപനാമ കല്യാണ രൂപ മംഗൾ ഗുണഗാമ കാഹോ ജുഗത കിതേന പായ ധർമ്മ നാനക തസ്മലാ ജിസ് ലിഖ്യാ തോര കർമ്മ ജിസ്ക മന പാർ ബ്രഹ്മ കാ നിവാസ തസ്കാ നാം സതരാമദാസ്

സാധുകേസം രജരചനാഭിനീങ്കൽധാരി അനകബാര നാനകബലഹാരി സലോക് സാധനാചാലബിന് ഭജന ബിഹയാ സകലീശാര അരഹർ നാമ കമാവനുസാരഷ്ടപതി സഞ്ജനാമിൽ കരോപിചാരേ സിമർനാമ ആധാർ അവസാരോ ചർണ കമൽ ഹൃദമ വൃതാരോ കർണകാനുസോ പ്രാപ്സമരാത് ദൃഢഗർഗോ നാമർവാത് ഏതൻസഞ്ച ഹോവ ഭഗവാൻ സഞ്ജനാക നിർമ്മലമന്ത് ഏകാസരാഖോ മനമാഹേ സർവരോഗനാന കമിട്ട ജാഹേ ജിസ് തൻകോചാര കുണ്ട് ഉടുത്താ മേ സോ തന ഹര സേവാത്തെ പാമേ ജിസ് സുഖോനത് ബാഛേ മീത് സോ സുഖ സാധു സംഗ പ്രീത് ജിസ് സ്വഭാ കോ കരെ പരി കർണി സാ സ്വഭാ ഭജ ഹർ കീ സരണി അനുകാവി രോഗനാ ജായ രോഗ മിട്ട ഹർ അവഖദായ സർപ്പനിധാന മേ ഹർ നാമനിധാന ജപ നാനക ദർഗേ പ്രവാൻ മന പ്രബുദ്ധോ ഹർ കെ നായ ദയത സ്ഥാപത ആ ബൈഠായ താഗോ ബിഘ്ന ലാഗേ കോയ ജാഗേ ഹൃദാ ബസേ ഹർ സോയ കൽതാതി ഠണ്ഡ ഹര നാമ സിമര സിമര സദാ സുഖ പാവ പാവ ബിൻസേ പൂർണ ഹേ ആസ ഭഗത് പായാതം ബർഗാസ തത്കർ ജായ ബസേ വനാസി ഗഹുനാന കാട്ടി ജംഫാസി തദ് വിചാര ഗയ ജന സാചാ ജലം സോ കാച്ചോ കാച്ച ആവാഗമന മിട്ടേ പ്രഭ സേവാത്യാഗ് ശരൺ ഗുരുദേവ ഏ രതഞ്ജനം കാ ഹേ ഉദാര ഹാര ഹർ സിമർ പ്രാൻ ആധാര അനക പാവന ശൂട്ടന ഹാരേ സിമര സാസ് വേദ വിചാരേ ഹർ കി ഭക്ത കരോ മല്ലായ മന്മൻസ നാനക ബല പായ സംഗനാ ചാല തേരെ തനാ തു ക്യാ ലപടാ മേ മൂർഖ ബന സുത മീത കുടം അര ബനതന്തേ കഹോ തുമ കമ സനാതാ രാജ രംഗ മായാ വിസ്താരന്തേ കഹോ കമന ശുട്ടകാർ ആസസ്തി രഥ സവാരി ഝൂഠാ ഡം ഝൂഠ ബാ സാരി ജിന്ദിയേ തസ ബുജ്ജേ നാ ബേഗാന നാം വിസാർ നാനക പശ്താന ഗുർ കി മാതു